നേരം 12:02 സി മാർ നമ്മളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് പെരുഭാഗത്തിലെ 17 ഇതാകെ ഇരിക്കുന്നത്. ചിലയിടങ്ങളിലെ സൂര്യോടിയും ചിലയിടങ്ങളിലെ മുകൾ കുട്ടമും കാണപ്പെടുകിറത്. കാറ്റ് തരപ്പെടുന്നത് തെൻ കിഴക്കത്തെ നോക്കി മണിക്ക് 16 km വേഗത്തിൽ വീതിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പകർപ്പുള്ളത് അതികൂടിയ വെപ്പങ്ങളിലെ 19°C മുകൾക്കൂട്ടത്തോട് മഴയ്ക്കുറിയ വായ്പകൾ താൻ കൂടുതലാകെ തെൻപെടുകിറേ. ഇരവു പൊഴുതും മഴ തുടരലാമെന്ന് എതിർപാർക്കപ്പെടുകിറത്. 13°C ഇതാകും. നാളെ തിങ്കക്കിഴമை സൂര്യ ഒളി അങ്ങാങ്കി തെൻപെടും. മുകൾക്കൂട്ടത്തോട് കാണപ്പെടും. 22°C ഇരവു പൊഴുത് 14°C കുറവടൈന്ന് വീണ്ടും ചൊവ്വായക്കിഴമ ചെറുതായിരിക്കും. ചൊവ്വായക്കിഴമ സൂര്യൊഴിയുടെ മുകൾക്കൂട്ടം എന്ന് കാണപ്പെടും. മഴയ്ക്കുറിയ വായ്പകൾ 60%. ബുധൻകിഴമയും മഴ പെയ്യലാം. 30% എന്ന് തെരിവിക്കപ്പെടുന്നത്. അതികൂടിയ വെപ്പനിലെ 18°C. நேர்கள் தொடர்ந்து பாட்டு வீட்டை நிகழ்ச்சியினை கேட்கலாம். உங்களுக்காக ஒரு சிறிய கதை ஒன்று ஒலிபரப்பாகும். அந்த கதைக்கு பொருத்தமான பாடலோடு நீங்களும் இணைந்து கொள்ளலாம். அதோடு அந்த கதையிலே என்ன விடயங்களை பற்றி பேசிக்கொள்கிறார்களோ அந்த விடயம் சம்பந்தமாக உங்களுடைய கருத்துக்களையும் நீங்கள் தெரிவித்துக் கொள்வதற்கான தரவுகளையும் தரப்போகிறோம். அந்த தரவுகளை வைத்துக்கொண்டு சரி அந்த பிரச்சனைகளில் எப்படி எங்களுக்கு பாதிப்புகள் ஏற்படுகின்றன என்பதை பற்றி நாங்கள் பேசிக்கொள்ளலாம். 4169 5 இதோ உங்களுக்காக கதை.